0: കണ്ടിട്ടല്ലേ, ഞാൻ കൃഷ്ണൻ നായരാക്കും.
1: ഓ, കൃഷ്ണനോ? എന്താ ഇത് കോലം?
0: കോലമല്ല ഓമനെ, കോലമല്ല. ഈ ജീവിതത്തിലെ പ്രേമം ഫെലീലാനവൻ ദാടി വളർത്തു. പക്ഷേ ഈ കൃഷ്ണൻ നായർ കുറച്ച് ഡിഫറൻ്റ് ആക്കും. ഞാൻ ആ പ്രേമം സക്സസ് ആകാൻ വേണ്ടി ബാഡി വളർത്തു, മണ്ട വളർത്തു, മണ്ട മേലെ ഒരു കൊണ്ട വളർത്തു. കണ്ടോ? ഓ, എന്താ ചിരി? ചിരി നിർത്തണം, പുഞ്ചിരി നിർത്തണം കുട്ടി. ഈ ലോകത്തിലെ ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട പ്രേമത്തിക്കാഹ ജാതി മാറി, മതം മാറി. പക്ഷേ ഞാൻ ഒമിനെ, ഞാൻ സ്റ്റേറ്റേ മാറി. മനസ്സിലായില്ലല്ലേ? ഇനി എന്റെ മദർ ടങ് മലയാളം, എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ ചീഫ് മിനിസ്റ്റർ ഇ കെ നായര്, എന്റെ നാദം ചണ്ട, എന്റെ നടനം കഥകളി.
1: മാക്കളെ ചൂട് വെച്ചിട്ട് ഉനക്ക് ബുദ്ധി വരില്ലയാ?
0: തീ കൊണ്ട് ചുട്ടപ്പൊന്നും ഉള്ളാരും, പക്ഷെ ആരട്ടില്ല നിങ്ങൾ നാവിലെ ചുട്ടവട്. ഇത് അയ്യൻ വെള്ളൂർ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോലമൻ പോപ്പയെ അവിടെ ചോദിക്കണോ?
1: കൃഷ്ണ, തെസാമ പോയിക്കോ.
0: ഓ, ഞാൻ പോണോ? ഇത് നല്ല തമാശ കുട്ടി. നിന്നെ പ്രേമിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വ്യായാമം ചെയ്തരിയോ? ഈ ലോകത്തിൽ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ തത്തെടുത്തു, പക്ഷേ ഞാൻ ഡിഫറൻറ്റ്. ഈ കുഞ്ഞ് ഈ അച്ഛനെയും ഈ അമ്മയും തത്തെടുത്ത്. ഇതെന്റെ കേരള അമ്മ ചീമാ തമ്പിരാറ്റി, ഇത് എന്റെ കേരള അച്ഛൻ വടക്കന്റെ വീരകഥാ മമ്പട്ടി.
2: കല്യാണം
3: കഴിഞ്ഞതിന്റെ അപ്പുറം മരിച്ചാൽ
1: അച്ഛൻ ഇവിടെ
2: വരുമോ?
1: അറിയുമോ? അമ്മേ, കേരള ഞരമ്പടി അറിയുമോ? നന്നായിട്ട് അറിയുമോ?
3: കുറച്ച് കുറച്ച് അറിയും.
0: ഓമനക്കുട്ടി, ഓമനക്കുട്ടി, അത് വാടകയ്ക്ക് വന്ന അച്ഛനമ്മ അതുകൊണ്ട് ഓടി. പക്ഷെ ഞാൻ അപ്പടിയില്ല, എന്റെ ലവ് റിയൽ, ഷെമ്മീൻ ലവ്. നീ ഷീല, ഞാൻ മതിച്ചേട്ടൻ. മോനസ മൈ വരൂ വരൂ വരൂ, എനിക്ക് എനിക്ക് ഒരു